sɛ yɛdi nkɔmmɔ no nso wɔ abɛfo kasa adentan yi soso a na ɛno nso yɛdi nkɔmmɔ wɔ so. Nyame nhyira wo, nyame nka wo ho, nhwɛ wo so mmerɛ a ɛda w'anim wo nkwa no nyinaa. Awurade ma wontwa no asomdwe na ɛna ɛsi w'ani so. Abrabɔ mu kɔn no abrabɔ mu asetena haw no, Awurade ma no ntwe mfa so da. Nsi wo kra ne wo nipadua yɛ wɔ Yesu Kristo dim nti, amen.